സന്ധ്യാപാദം ശിൽപൂജ സഭകൾ സമാധം വിവക്കൻസാരം ത്രേപാൽ ത്യാല വിചാരം ഗൽമാല തൽക്കലാട്ടം ദൊത്തി വസ്ത്രകൃപാട്ടം ജയ ജാൻസ് ബ്രഹ്മം കർമ്മം സഫോകട്ടനശ്ചോ കർമ്മം പാവനാനുക്ക് നേച്ചോ ത്യാവൻ സത്ത് കൊണ്ട് വാട്ടുന്ന പാവ പൊടിക്കപ്പെടും സുഹാവണം.